0: ചെറിയാകില്ല.
1: ചെറിയാകില്ലേ
0: ജറയാ ജർസിയാരേ ജറ വിസുക്കു ചെയ്യ.